0: ഹലോ, നമഹോറു
1: മഹറു ചാനെ ജേവേ ഇൻ ദി സംഗേരിങ് ജേന്ദ കുമാന ഇൻ ഇൻഖാഹ
0: സംഗേരി കാസി
1: ഏകോ ചചികാനിരോ ചിജഹജെ ജേവേ നുകുരി ചാൻജോ ഹേയ ബികോമേയ
0: ഏകോ ചാൻ
1: ഉകുകോ ജേവേ ഇൻദരി ഫാഷെ സിൻജിരി നെജെ ബുകോര ആനിമ രേരി ചികാനിരോ കുതികിബി nk'aya masaha cyumvirizwa nabake ariko kubera jye mba ndi muhira ndiko ndabaza icyo kiganiro ndacyumviriza cyane hanyuma rero nashimiye cyane uriya muntu aduhinduka kwahirira inka hama akajya mu ibarabara urumva ko aba ukizikirwa ibikomeye hanyuma kandi nta wose uzugura akazi k'umuntu burya namwe muri ko mukutsa ikigwi kuko muri ko mutera intege abantu batari bake mu byo gukuta hanyuma rero icyo kiganiro muze mugikora umwanya muremure kandi umwanya wa kare kugira ngo cyumvirizwe n'abantu benshi n'igisabo nagombye gusaba sinzi intumbero yanyu ariko n'igisabo hanyuma rero mu by'ukuri bibiliya iravuga ko nguwadakora ntakage turibuka n'umubyeyi wacu wa mbere ko imana yamuhaye itongo ngo arizigame burya yarakutikije ibikomere uretse ko umwanzi yamuciriyemo hanyuma rero mu by'ukuri icyo kiganiro turagishima cyane twebwe abantu tuba turi ku gikorwa nk'ibi runaka hanyuma rero mugire umunsi mwiza Yesu ashimwe
0: urakoze cyane nawe reka tugushimire ku nyunganizi uduhaye
1: yego cyane
0: biraboneka ko ikiganiro kiba kiri mu masaha abantu bari kubariruka ariko nitwabona akagiye ko kucyunguruza bizoshoboka
1: yego murakoze cyane mugire umunsi mwiza